0: എസ്നാളയിൽ സ്വീകരിച്ചാണ്.
1: West End Lockyard, West End Lockyard on 620, pick up S982.